കലനേരം ഇരവ് 11:12 അക്കരാച്ചത്തിലെ 10:12 തുടർക്കുന്നത് കലശം. കലശത്തുക്കാന പതിർകൾ എപ്പോഴും 2-2 എഴുത്തുക്കളിൽ മാത്രമേ നിങ്ങൾ ചിന്തിക്ക വേണ്ടും. 3-4-5-6 എന്നെല്ലാം ചിന്തിക്ക തേവയില്ല. 2-2 എഴുത്തുക്കളിൽ മാത്രം വിടെ. കലശത്തുക്കാന കേൾവികൾ സോഡിയാക വരും. സോഡിയുടെ മുതൽ പൗതിക്ക് 2 എഴുത്തുക്കളിൽ വിടയെ കണ്ടുപിടിത്ത് നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന വിടയിലിരുന്ന് 2 എഴുത്തുകളിലിരുന്ന് ഒരു എഴുത്തെ എടുത്ത് ഇന്നൊരു എഴുത്തെ ഇണപ്പതിനൂടാക അന്ത സോഡിയുടെ ഇറുതിപ്പകുതിക്കാണ് കേൾവിയെ നിറവുക്ക് കൊണ്ടുവരലാം. അവയെ വളമെ പോൽ എന്നും ഏർക്കനവേ വാനലകളിൽ പതിൽ ചൊല്ലപ്പെട്ട കേൾവിയിലിരുന്ന് ആരംഭിക്കോം. കവരിമാനൻ ഗൗരവത്തിലിരുന്ന് നമുക്ക് തെരിവത് കവരിമാനൻ ഗൗരവത്തിലിരുന്ന് നമുക്ക് തെരിവത് എന്ന ഗൗരവം എന്നത് കേൾവി. മൂന്ന് തലവിശീലക്കത്തിനൂടാകവും ഇണന്ന് കൊള്ളലാണ് നിങ്ങൾ ഇപ്പോഴത്. ഇത് ഏർക്കനവേ കേട്ട കേൾവി. കവരിമാനൻ ഗൗരവത്തിലിരുന്ന് നമുക്ക് തെരിവത്.